നജ് മുഹമ്മദ് അൽ ബഷീർ കങ്കുബുരെ മദീനഞ്ചാജ് ഒരു ചോവിൽ ചാറ്റിക്കഞ്ഞു മസറും മതിയ നോക്കു ബീതേരുടെ കൊയിലേജ് വല്ലാണ്ട്.